ഗുനാഹ. അസ്സലാമു അലൈക്കും ആൻഡ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വൈനക ബി മസാ ഖരാബ ഷവേദ ഉസ്മു യാരാനാ ഖരാബ ഷവേദ. ഉസ്മി സ്ത തസ്വീർ ജഹം തനരാസി ഉസ്മി ഹാഫിസ ഖരാബ ഷവേദ. او هر چاتا د زړه خبرې مکوا ګور زمانہ خراب شوی دا اوس می ستا تصویر ذهن ته ناراضی اوس می حافظه